0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ അശ്വതി തിരുനാൾ രാമവർമ്മ പാടിയ മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം നാഞ്ചിൽ ശ്രീ എ ആർ അരുൾ, ഖടം പെരുകാവ് ശ്രീ പി എൽ സുധീർ, മുഖർശംഖ് തിരുനക്കര ശ്രീ കെ ആർ രതീഷ്. ആദ്യം കാമവർദ്ധനീ രാഗത്തിൽ സാരസാക്ഷ പരിപാലയ എന്ന കൃതി കേൾക്കാം. ആദിതാളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Music Concert by Shri Ashwadi Thirunal Ramavarma. He is accompanied on the violin by Shri S.R. Mahadeva Sharma, on the mridangam by Nanjil Shri A.R. Arul, on the ghatam by Perikkav Shri P.L. Sudhir, and on the morsing by Thirunakkara Shri K.R. Ratish. Listen to the compositions of Maharaja Swadi Thirunal. He begins his Carnatic classical music concert with Sarasaksha Paripalaya in the rag Kamavardhini set to Adithal.

0: കുറിഞ്ചി രാഗത്തിൽ അളിവേണി എന്നാരംഭിക്കുന്ന പദം കേൾക്കാം. മിശ്രചാപ്പ് താളം.
1: നെക്സ്റ്റ് ഈസ് എ പദം അളിവേണി ഇൻ ദ രാഗ് കുറിഞ്ചി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: അവസാനമായി വിശ്വേശ്വർ എന്നാരംഭിക്കുന്ന ഭജൻ കേൾക്കാം. രാഗം സിന്ധു ഭൈരവി, രൂപകതാളം
1: ശ്രീ അശ്വതി തിരുനാൾ രാമവർമ്മ. കൺക്ലൂഡ്സ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് വിത്ത് എ ഭജൻ വിശ്വേശ്വർ ഇൻ ദ രാഗ് സിന്ധു ഭൈരവി സെറ്റ് ടു രൂപകതാൾ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശ്രീ അശ്വതി തിരുനാൾ രാമവർമ്മ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. മൃദംഗം നാഞ്ചിൽ ശ്രീ എ ആർ അരുൾ. ഖടം പെരുകാവ് ശ്രീ പി എൽ സുധീർ. മുഖർശംഖ് തിരുനക്കര ശ്രീ കെ ആർ രതീഷ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Carnatic Classical Music.

മ്യൂസിക് കോൺസെർട്ട് ബൈ ശ്രീ അശ്വതി തിരുനാൾ രാമവർമ്മ. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ ഓൺ ദ വയലിൻ, നാഞ്ചിൽ ശ്രീ എ ആർ അരുൾ ഓൺ ദ മൃദംഗം, പെരുക്കാവ് ശ്രീ പി എൽ സുധീർ ഓൺ ദ ഘട്ടം, ആൻഡ് തിരുനക്കര ശ്രീ കെ ആർ രതീഷ് ഓൺ ദ മോർസിംഗ്. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം, ഫുരാഗം 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി ഗീതാ രാജ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീമതി ഉഷ രാജഗോപാലൻ, മൃദംഗം കല്ലടൈ കുറിച്ചി എസ് ശിവകുമാർ, ഖടം അടംബാക്കം കെ ശങ്കർ, വാചാമഗോചരു എന്ന് തുടങ്ങുന്ന മൈസൂർ സദാശിവ റാവുവിന്റെ കൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം അഠാണ ആദിതാളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by Shrimati Geeta Raja. She's accompanied on the violin by Shrimati Usha Rajagopalan, on the mridangam by Kalladai Kuruchi S. Shivakumar, and on the ghatam by Adambakkam K. Shankar. She begins her vocal recital with a composition of Mysore Sadashiv Rao, Vajama Gocharu, in the Ragam Adhana, set to Aditalam.

0: അഠാണ രാഗത്തിൽ മൈസൂർ സദാശിവറാവുവിന്റെ വാജാമഗോചരു എന്ന കൃതിയാണ് കേട്ടത്. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പസിഷൻ ഓഫ് മൈസൂർ സദാശിവറാവു, വാജാമഗോചരു. ഇന്ദിരാഗം അഠാണ, സെറ്റ് ടു ആദിതാളം.
0: അടുത്തതായി ബ്രോവ് സമയമിതേ, ഗർഭപുരി വാസർ കൃതി, രാഗം ഗൗരി മനോഹരി, ആദിതാളം.
1: കണ്ടിന്യൂയിങ് ഹർ വോക്കൽ റിസൈറ്റൽ, ഷീ വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് ഗർഭപുരി വാസർ, ബ്രോവ സമയമിതേ, ഇന്ദിരാഗം ഗൗരി മനോഹരി, സെറ്റ് ടു ആദിതാളം.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ മല്ലാടി ശ്രീരാം പ്രസാദ്, മല്ലാടി രവികുമാർ എന്നിവർ പാടിയ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദ് പ്രസാദ് മുഖർശംഖ്. Now we bring you a vocal recital by Malladi Sriram Prasad and Malladi Ravi Kumar. Malladi Brothers presents Swati Thirunal Krithis. They are accompanied by C.S. Anurup on violin, Palakkad T.R. Rajamani on mridangam, and Payyanur T. Govinda Prasad on morsing. Rama Rama Pahi, Deva Gandhari Ragam, Rupakathalam. First item is Rama Rama Pahi in Raga Devagandhari set to Rupakathala.

പാഹി ജഗജ്ജനനി, ഹംസാനന്ദിരാഗം, ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് പാഹി ജഗജ്ജനനി ഇൻ ഹംസാനന്ദി സെറ്റ് ടു ആദിതാള.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മല്ലാടി ശ്രീരാം പ്രസാദ്, മല്ലാടി രവികുമാർ എന്നിവർ പാടുന്ന സ്വാതി തിരുനാൾ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദ പ്രസാദ് മുഖർശംഖ്. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ മല്ലാടി ബ്രദേഴ്സ്. മല്ലാടി ശ്രീരാം പ്രസാദ് ആൻഡ് മല്ലാടി രവികുമാർ റിസൈറ്റ്സ് സ്വാതി തിരുനാൾ കൃതീസ്. They are accompanied by C.S. Anurup on violin, Palakkad T.R. Rajamani on mridangam, and Payyanur T. Govinda Prasad on morsing. Satatham Thavaka, Kharahara Priyaragam Adithalam. Malladi Brothers continues their recital with Satatham Thavaka in Raga Kharahara Priya, set to Adithalam.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് മല്ലാടി ശ്രീരാം പ്രസാദ്, മല്ലാടി രവികുമാർ എന്നിവർ പാടിയ സ്വാതി തിരുനാൾ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശംഖ്. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ മല്ലാടി ശ്രീരാം പ്രസാദ് ആൻഡ് മല്ലാടി രവികുമാർ. They are accompanied by C.S. Anurup on violin, Palakkad T.R. Rajamani on mridangam, and Payyannur T. Govindaprasad on morsing.
1: Ragam DTH channel nu vendi ee paripadi thayaarakkiyathu Aakashavani Thrissur Nilayam. This program was a contribution by Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.